ചോദിച്ചാൽ കർത്തു കർത്തു സ്വകരതത് റജു അക്കുജി തർജിക ഡോബിത് മാൽജോഗ് കൊമ്പേഗ് ചാദ് എഗ് മറശാല് മുഹമ്മദ് ഇദ്രിസ് ബിത് നോ ഡാ ഒജ് ബുദ്ധ ഡോബാൽ നെഗജി ഡോബാൽ ഗസ് നെഗജി രാഗുലെന്താൽ ജോ ദോ കാലം ബൈ തുകുബി ആ ഗുലഗ്നെബാ കിങ്ങ നാഗ് തോക്കി ബാരേ രാജി സോൺ ബ്ലു ആര ദേങ്ക് തോ ദോബുലാ ജിഗ് ചേനെ തന്താ തേ തുന്താ നെജിഗ് ബാൽ ജോഗ് എങ്ക് തോ ജെ കൊമ്പേഗ് ചാ നെലേ തുന്താ ഗംഗെ ഗംഗെ ആ രേഗ് തോ പ്രേം മിനിസ്റ്റർ അലമായി അലിന എയാ ചേക്കിനെ ലുംബ് ദോബുലാ ജി ബുഡ് ബുരിഗ് ദോഗ്ലോജിഗ് ബോബോ ബാർ ഇൻസ്റ്റിറ്റ്യൂഷൻ ലും പാർക്കം ഗുവർണമാ ലും ദുജിഗ് ബുഡ് ബുരിഗ് ബാർ ദേ ചേക്കിനെ നെത്തുകുബി കാര തോടാ ബെ മറ്റേ ലേക്കിനെ കർശി അക്കുജെ ദോബി ആ ലുക്കിങ്ങനാ എൻ്റെ തൊണ്ട എഗ് തോ പ്രേം മിനിസ്റ്റർ അലമായി അലിന എ പാത്തുകു ബാൽ ജോഗ് ജെ കൊമ്പേരാ നെലേന്താ നെജി ഗോജി തോ താക്കഞ്ചി തൊഗ്രോഗ് ഒജി ഗോയി തോ പൊളിച്ചിക് ലാലേന്താ എ ഉണ്ടാ ഗംഗെ ഗംഗെ കെമെ കെമെ അരേ തേ അർ ദോബുലജി നാനക്കാര ഒത്തുകു പേത്തോ അംബാസാദർ കോ ഇതോ ഫെഡറേഷൻ ഗു പാരേ കാ ലാഫിയാ ഗു തൊഗ്രോഗ് മെ ബിഗ് ചാദ് എഗ് എമാനുവേൽ നജിങ്കാർ ആരെ എമാനുവേൽ നജിങ്കാർ തകനെ പാർജുനാ ശിലാത്താർ ബിതേ ദേ കൈ കർച്ചിയെ സബംഗലി ആരെ തർഗെ പാലേന്താ എ പാത്തുകു നെഗ് കംഡാഗർ കർബേഗ് ചാദ് ഔഡു ദിക്കെ ദേ കർബേഗ് ചാദ് തു മെ കുളം തുലും ബിഗ് ചാദ് ലാഫിയാ തുകു തൊഗ്രോ തു മെരി തുകു പേ തുകു പേലംതോ ജാമ്പാലെ തോ മിനിസ് ഗുദ്ധം കുളകോ നെന്തോ ലങ്കാൽ ജഗ് യൂണിവേഴ്സിറ്റി ജാഡ്ലേന്താ ഔടുക്കേ ദേ തുകുബെ എഗ് ഡോക്ടർ സീതാക്ക് യോംബാത്തിന ബെനി ദാനെ ചെ ഒയ്തോലുഗ് സുലേന്താ തോൽ ചാ തുകുബെ ഔ മെബരിഗ് ക്യാബെ ആരെ കൊണ്ണൻ സിയറോ നെൽ ജുദിത് ബർസിയോ ലസി തുകു മെബരി ക്യാബെ കൗലേന്താ ഉണ്ടാക്ക് മെ ഊന്നെ ജഗ് ഒയ്തോ എക്കോൾ ജഗ് ബുബോഗ് ബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ജഗ് കാ യൂണിവേഴ്സിറ്റി കാ ദോ നെല്ലേന്താ ഉണ്ടാ ഒ ബിജ് ബാ അവിലാതെ കാകുവാനെ ജിനെ ചെക്കനെ തുകു ബെലംതോ നോങ്കോ ഗുദ്ധം കുളകോ ഇതോ ദിനെ ജിഗ് കാ എം പി എസ് ദിനെ ദോർ ജിങ്കാന തകനെ കൈദ പൊളിറ്റിക് ലിഡേ ആരെ ജിങ്കാന ലിന്ദാ തെൽ ദിനെ ദോ ജി ജെ ഗാർ ദിനെ ജെഗ് തോ ദോ നെ ഗോ ചിത്തോ തെൽ തോ ദുർ കുബുജെ തോ ദ തായർ ജെ കെ ara ne ne to radar de tukube ni bakare la de se dinge to de ni tukube e to secrétaire général kudum kula goji to de ne ji jadi ne amira idrissa debi ya arte ne to jiji ne de tukube kare da de kula lum tukube to doko to nda dokumte ne ba patar goji do kula bare journée internationale de travail ki do balde ko ne ara ndo ne lenda to kame ta tukube ar ust ഓരോ ദ്വാര തുക്കുത്താനെ ത്വാരൻ്റെ ബുഡി ബുഡിക്കിത്തവരാ കുളക്കിനെ സെഞ്ചിക്കാജ് പോയിട്ടോ എൻ്റെ കിരത്താൻ ബി രാജുലും കിരത്താൻ ബി തോരുജി പോയിട്ടുള്ള രാജുബ ടെലിവിഷൻ വരെ സിനാപ്പോർ ദോർ കിങ്ങനെ തകനെ കൈരാ കുളാതിലെത്തി ഒന്നാമതിനെ ആരെ കിങ്ങനെ നെലേണ്ടാതെ തോടു സെഞ്ചി കിരത്താൻ ബി തോജി പോയിട്ടോ തെലി രാജുക്ക് നെലേണ്ടാതെ ലൈറ്റ് ചെയ്തിങ്ങനെ സംഗ് ദോക്കാറ് നെജിഗ് പോയിട്ടോ കുളാലേ കറൗദി കെതിരി മാജിലും തുരുമ്പുജലെ ദേഗ്നെ ജിഗ്ന ജഗ് തോലിൻ്റെ കാര തുണ്ടാരും ഗാങ് ഗാങ്ക താരെ ദോ ആ കുളാലെ ചിത്താറെ ഔട്ട് മജെ തുകു ബേത്തോ കൊസ്തോനാട് കാ ചെ കൊർഗോയിട്ടോ നെഗൽ കാജി ബേക്ക് ചാടിനെ ഏ ജിങ്കാന കൊയ്തോ കൊതനാ ഗുബോ കുത്തോ കൊയ്തോ സിസമാർ ജിങ്കാന കൈക്ക് ബോഡു അരെ എഗുത്തോ ദൗദ് ഉസ്മാൻ ദൗദ് ബ്രാഹിം ഏ ദുനെ താരെ ഇയാത്തോ നൊങ്കോഗു ഏത്തു പ്രസംഗ കുന്തോലോഗ് നെ തുകു ബേലംതോ ta patargo do gakonsi chrétien jig catholique ne dan nang to dimanche ko jito pentecôte ara pentecôte lenda to dimba kila tarbina du ko jito perdegu kandalum ne jitugube ara gito du président gito du père prudana jito eto curieux paras espérance que walia de ജിയാ ജിമത്തെ ബാരെ ടെലിഫോൺ ഡിപ്പാത്തർഗോജിത്തോ ഡോ ഗോജിത്തോ ഡോ അലാലും ചിക്കുളാലോണ്ട് ബാ ഡോ ചി സിഗ്നാലെ തുകുബേ അരെ ഗലിന്റെ തൊണ്ടാ എങ്കിത്തോ എവെക് ജോസെസ് ഗെ ലൈഗ് എങ്കിൽ മെബെദിക് ലൈ എഗ് നിക്കോള നാജി ബാബ് ദേ ദുണ്ടാ ഒജിത്തോ എത്തോ അംബാസ് അംബാസഡർ ഗ് ആ അഡ്മിനിസ്ട്രേറ്റർ ഗ് സിഗിഗോജിത്തോ വിക്കാരിയ സെൻ പോൾ ഗ് കെലോ ബാ ഇസ്നാ ബാർത്തലെമി
kulale jara tu kubeba kama sayer Nicola najibabu elenda ndiji karenje kwa kila laji laini elenda tolarode kide ni bakun panga goito do ala lum karibu ala karibu ala nuchi goito do kilata rambi al dujiro goito do ala nile are are nchai nchai wala khadu chad imba tu tarjiga dobitiga jejumte jima salman tangwa mida mbisidi yarna iwa dibamsi teknisi na mato dan dubalum telum kaisu kartu songan do lujo grei mii.